0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം, മൃദംഗം ശ്രീ വി ആർ നാരായണ പ്രകാശ്. ആദ്യം ഷൺമുഖപ്രിയ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സിദ്ധിവിനായകം എന്ന കൃതി കേൾക്കാം. രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shrimati Pushpa Ramakrishnan. She is accompanied on the violin by Udupi Shri Bala Subramaniam and on the mridangam by Shri V.R. Narayana Prakash. She begins a Carnatic classical vocal recital with a composition of Muthu Swami Dikshidar, Siddhi Vinayagam, in the rag Shanmukha Priya, set to Rubakathal.

0: അടുത്തതായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച നരസിംഹ മാമവ എന്ന കൃതികൾക്കാം രാഗം ആരഭി ഖണ്ഡചാപ്പ് താളം.
1: Continuing our Carnatic classical vocal recital, Shivala present a composition of Maharaja Swadhi Thirunal, Narasimha Mamava, in the rag Arabhi, set to Kandachapathal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം, മൃദംഗം ശ്രീ വി ആർ നാരായണപ്രകാശ്. ഇനി സാമഗാനലോലനെ എന്നാരംഭിക്കുന്നു രാഗം ഹിന്ദോളം, ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shrimati Pushpa Ramakrishnan. She is accompanied on the violin by Udupi Shri Balasubramaniam and on the mridangam by Shri V.R. Narayana Prakash. Now listen to a composition of Pabanasham Shivan, Samagana Lolane, in the rag Hindolam, set to Aditaal.

0: അവസാനമായി ഖരഖരപ്രിയ രാഗത്തിൽ രാമ നീ സമാനമെവരു എന്ന കൃതി കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. രാമ നീ സമാനം എവരു ഇൻ ദ രാഗ് ഖരഖരപ്രിയ സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം, മൃദംഗം ശ്രീ വി ആർ നാരായണ പ്രകാശ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ശ്രീമതി പുഷ്പ രാമകൃഷ്ണൻ, അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ഉടുപ്പി ശ്രീ ബാലസുബ്രഹ്മണ്യം ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ വി ആർ നാരായണ പ്രകാശ് ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾക്കാം. വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ആദിതാള വർണ്ണം കേൾക്കാം. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ,

0: ഇനി നളിനകാന്തി രാഗത്തിൽ നതജന പാലിനി എന്ന കൃതികൾക്കും ആദിതാളം തഞ്ചാവൂർ ശങ്കര അയ്യർ രചിച്ചത്.
1: ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കര അയ്യർ, നതജന പാലിനി ഇൻ ദ രാഗ് നളിനകാന്തി സെറ്റ് ടു ആദിതാൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഇ വൃന്ദവർമ്മ. മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ. ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ഇനി ബിലഹരി രാഗത്തിൽ തൊലി ജന്മ എന്ന കൃതികൾക്കാം ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri K. Ashtamanpille. He is accompanied on the violin by Dr. E. Vrindavarma, on the mridangam by Trivandrum Dr. H. Kishore, and on the ghatam by Haripat Shri M. S. Rajashekharan. Next is a composition of Saint Thyagaraja, Toli Janma, in the rag Bilahari, set to Kandachapu Thaal.

0: അടുത്തതായി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ നിന്ന നമ്യതിനയ്യ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം മൈസൂർ വാസുദേവ് ആചാർ രചിച്ചത്.
1: Listen to a composition of Mysore Vasudevachar, Ninne Nammidinayya. In the rag, Simhendra Madhyamam, set to Mishra Chapatal.

0: അവസാനമായി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ രചിച്ച തില്ലാന കേൾക്കാം, രാഗം ദ്വിജാവന്തി ആദിതാളം.
1: ശ്രീ കെ അഷ്ടമൻ പിള്ളേ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് ഡോക്ടർ എം ബാലമുരളികൃഷ്ണ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ കെ അഷ്ടമൻ പിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ഡോക്ടർ ഇ വൃന്ദാവർമ്മ. മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ. ഖടം ഹരിപ്പാട് ശ്രീ എം എസ് രാജശേഖരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shri K. Ashtaman Pillai. Accompanying artist were Dr. E. Vrinda Varma on the violin, Trivandrum Dr. H. Kishore on the mridangam, and Haripad Shri M. S. Rajashekharan on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ എ ആനന്ദ പത്മനാഭന്റെ വീണ കച്ചേരി കേൾക്കാം. എ ആനന്ദ് കൗശിക് കൂടെ വായിക്കുന്നു പാറശാല വി രവി മൃദംഗം. Now we bring you a Veena concert by A. Ananda Padmanabhan, supporting on Veena by A. Ananda Kaushik and on Mridangam by Parashala V. Revi. Adhyam Mohanaragathil Adithala Varnam. The first item of this concert is a Varnam in Mohanaraga.

അടുത്തത് ഗോപാലകൃഷ്ണ ഭാരതിയുടെ കൃതി ആഭോഗിരാഗം രൂപകതാളം സഭാപതിക്ക്. ഹി കണ്ടിന്യൂസ് ഹിസ് വീണ കൺസേർട്ട് വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഗോപാലകൃഷ്ണ ഭാരതി സെറ്റു രൂപകതാളം ഇൻ രാഗ ആഭോഗി സഭാപതിക്ക്.

എ അനന്ത പത്മനാഭന്റെ വീണക്കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എ ആനന്ദ് കൌശിക് കൂടെ വായിക്കുന്നു. പാറശാല വി രവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്ത പത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വി രവി. അടുത്തത് ലതാംഗി രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ കൃതി ആദിതാളം അപരാധമുലൈ. നെക്സ്റ്റ് ഈസ് അപരാധമുലൈ ഇൻ രാഗ ലതാംഗി സെറ്റ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ അനന്തപത്മനാഭന്റെ വീണ കച്ചേരി. കൂടെ വീണ വായിച്ചത് എ ആനന്ദ് കൌശിക്. പാറശാല വീരവി മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വീണ കൺസേർട്ട് ബൈ എ അനന്തപത്മനാഭൻ, സപ്പോർട്ടിംഗ് ഓൺ വീണ ബൈ എ ആനന്ദ് കൌശിക് ആൻഡ് ഓൺ മൃദംഗം ബൈ പാറശാല വീരവി.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.